me se wo bi ante wo be wari afi mu wo sujani wo ba ya ye fra afi mu ate wo be seria wo sujani wo be seria afi mu ate die